0: വൈറൽ വൈബ്. വൈറൽ വൈബ്.
1: ദേഹസ്വനാഹരുക്കെ ജനുവരി മാഹു നെരുണു കഹോണാ പ്യാർ ഹേ ഫിൽമും ഇവിഗെന്തിയ എക്പൽ ഖാ ജീനായകി മിയദുസ് ഏകെ ഫോറി കെണിഫണുവ അബദുസ് ആൽബം തവുകെ പുരിഗോളെ ക്ലാസിക് ലവേ. ലക്കി അലിഗെ തഫാത്തു മടുമാത്തിരി അതി എഹാമെഹിഗ്ഗാ മാഡു മിലവ കിയാഫവാരു മീഗെ മ്യൂസിക്കി നവാർ സത്യക അഡ്ഡിഹാഗ മഷൂറു ലവ വോയിസസും ഇൻസ്പയർവെഗെൻ തയ്യാർ കൊഫവാ ഏറുഗെ ജമാന ബലാർ വര കുരിയറാഫവാ സിന്ത് ബേസ് ലൈൻ മ്യൂസിക്കെ മിലാവണി ബിബിസി ഏഷ്യൻ നെറ്റ്വർക്ക എംടിവി ഇന്ത്യാഗെ ചാർത്തോഗെ എവ്വനാഗ മസ്തകെ വന്ദേ റസ്കംകോ ഫിംഗെ ആൽബമകേ ബോളിവുഡ്ഗ എമ്മെ ഗിനാ വികുണു എൻ ആൽബമം ഹദാതീഫ മിലവാഗെ എമ്മെ ബൊഡു സിർരകി ഹൃതിക് റോഷൻ ಏನಾಗೆ ಫುರತಮ ಫಿಲ್ಮೊಂದ ಕಾಲಿಮಿ ಆದ್ಯಾ ಖಿಲಾಫ್ ಹುನರಕಿ ಬಾಲಿವುಡ್ಗೆ ಬತಲಕು ಫೆಣ್ಣಗೊಯ್ ಮುಳಿಂ ಬದಲು ಕೊಲ್ಲಿ ಕಮೆ ಕೊರಿಯೋಗ್ರಾಫ ಫರಾಹಾನ್ ಡಿಸೈನ್ ಕುರಿ ಮಶೂರ್ ಏಪೊಪ್ ಹುಕ್ಸ್ಟೆಪಕಿ ಮುಳಿ ದೆಕುಣ ಏಷಿಯಾಗ ಎಮ್ಮೆ ಕೊಪಿ ಕುರಂ ಫೆಶಿ ಅದಿ ಮಿಯದಾ ಹಮಿಯವಸ್ ಮೀಹುನಂಗೆ ಫೋರಿ ಹಿಫಾಫ ವಾಹರ ಖಾತೆ ಮಿ ಲವಿಯಾಗು ರಿತಿಕ್ ರೋಷನ್ ವೆಗೆಂದಿಯೇ ಮುಳಿ ಇಂಡಿಯಾಗೆ ಪೊಪ್ ಕಲ್ಚರ್ ಐಕಣ್ಣಕ.

0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier finden.